0: നിക്കുളു കേനന്ദുള്ളൊരു റേഡിയോ നിനാദ 90.4 FM.
1: മാത്രകളാ നമസ്കാരം. ഞാൻ ശ്രീമതി ഹേമാവതി ഹെഗ്ഡെ, ധർമ്മസ്ഥല ഉജിരേദ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിദ സമുദായ ബാനുലി കേന്ദ്രദ മൂലക റേഡിയോ നിനാദ പൊസപൊസ കാര്യക്രമലേന മലത്തോന്നുള്ളേര് തിരിത് ബാരി സന്തോഷാണ്ട്. ഓ ജനക്ലേക്ക് ബാരി പ്രിയ ഒന്നുണ്ട്. ഇത്ത ഒട്ടിഗെ സാംസ്കൃതിക കാര്യക്രമദ ജൊതെഗെ ഇത്ത പൊസത്താത് ബേത്തെ ബേത്തെ പദ്യലേ നാവ് കൊങ്കണി അതിപ്പു കന്നഡ അതിപ്പു തുളു അതിപ്പു അയിൻല പ്രചാര മൽപ്പുനന്ത്രി നാ ഉല്ലാസടുള്ളേര് അക്കള ഈ പ്രയത്നക്ക് യശസ്സാവടെന്ന് പ്രാർത്ഥിച്ചു.